ലൈബക്കി ചന്ദൻ ഫിൽമസിലെ മന്ദാകിനി അമദി സദാനന്ദി അപുൻബ ഖോഞ്ചൽദ അരുൺ കുമാർ അഖാംന സൈരിംഗ സോറി സെഞ്ചംന സൈരാംബ ഇസൈസി താബിരി മഥങ്ദമു ലാന്തോക്ചരി അങ് താമു ഫിൽമസിലെ പുഷ്പരാണി ഗിനായിത്തോം ഖോഞ്ചൽദ ഖൈദേം ഇമോന സൈരിംബ എ കെ അംഗുയിന സൈരാംബ ഫിൽമിസൈ.